സിന്ധുവാഹന്റെ അന്ന കലിംഗോ ആട്ട മതക്കറാണ് ഓണി സിലോൺ ഗ്രീൻ ലൈഫ് പ്ലാന്റേഷൻ ഐ മേ തരമട്ട മോയാട്ട വീഗന മതക്കറാണ് കേ കൽപ്പന കരണമാണ് സിലോൺ ഗ്രീൻ ലൈഫ് പോയാട്ട് ഉദവ് എന്നാ ഹോയാ അല്ലുത്തി ആരംഭ കരണ വകാവ് ബഹുമസാർത്ഥക കറകാൻ തെങ്ങിതി ഗുഡാക് വിലാവട്ട് ഇടമാ നിക്കാന്തിയാകണ ഇന്നോട്ട് വട ഓക്കെ സല്ലി ടിക്കാക്ക് ഹോയാകാന്നെ കണി വട്ടിൻ പെട്രോൾ ടിക്കാക്ക് വാഹനയുടെ ഗഹകരണ ഗിയാത് കൊച്ചറ വ്യതമാക്കിയാണോ അത് ഏനാങ്കിതി സല്ലി ടിക്കാക്ക് വെടിപുറ ഹോയാകാരണോണി അത്തേറതാളത്തിന് ഇടമതീനോണി ഒന്നോക്കി വവാണ് പട്ടാൻ കാരണം സിന്നാക്കറി ഇടമാ കോയാട്ട തീനവാണ് ഏകെങ് ഒന്നിട്ട് വവല സല്ലി ടിക്കാക്ക് കമ്പകരകാരൻ അവസ്ഥ പോയാട്ട തീനോ സിലോൺ ഗ്രീൻ ലൈഫ് വേക്കട്ട് കഥാക്കരോ തിങ്കി സിലോൺ ഗ്രീൻ ലൈഫ് പ്ലാന്റേഷൻ സൂദാനമിൻ ഇന്നോ ആട്ട് വകാവ് കറണ് അവശ്യവരണ ഉപതിസ്വിതീല നവത്തിന് നെത്തുവ് ഏവനും ആട് അവശ്യകരണ കൃഷി ഉപകരണ ടിക്ക് ഇട്ട് പസ്സേ പൊഹോറ വർഗ ടിക്ക് മേ ഹെമ്മദേമത് ലബാദിൻ ലങ്കാവ് ഇന്ന് ഹൊന്തമ വിധിയ കൃഷി ഉപദേശകയാൻ അർഹാതമായി ആട്ട മേധേവലോട് അത്തല ലബിൻ ഇതി ഏകഹന്ത ദന്മ ഒയാക ഇതമേ വകാവ കാറമ്പ കരല സല്ലി ഹോയാന്ന പട്ടാൻ സിലോൺ ഗ്രീൻ ലൈഫ് പ്ലാന്റേഷൻ കോളിലെ കത്തി കൃഷി ഉപദേശം ഇല്ലങ്കട മതക്കറാന്ന ഹദാന്നെ വാഗേ എസ് വലട്ട വട്ടിനാക്കിയെന്ന പണി വിട്ട എസ് കിവകമ അപ്പിട്ട് മതക്കുവേണ്ടി അപ്പൊ എസ് ഗന്ന വെടിപുറമ ഹിതന് വിഷൻകയ മുഖദോയ തെങ് വലട്ട ഗിഹില്ല ഒയാകെ വട്ടിനാമ ദയാക്കുണു ഒയാകെ അങ്ങേ തീന വട്ടിനാമ ദയാക്കുണു എസ് വലട്ട ഹാനിയ കറകാനോട് വടാ ഹുണ്ടായി അപ്പി ഹെമദാമ തന്ന വിഷൻ കെയായിക്കട്ട ഗിഹില്ല ഉസസ്മ തത്വേ അക്ഷി വലട്ട ദില്ല അബാദിന സേവാവൻ ലബാകണ്ണി ദങ്ങിതിൻ കടുവലാവട്ട് ഇന്നായിട്ട് തെഹമേ ദുവാൻ അവർഷവേ നിന്നെ വിഷൻ കെയ നവതമ ശാഖാവ കടുവല നഗരേത് വിവൃത്തവുനാണ് ഗിയ മാസേ ദങ്ങിതിൻ ഒയാട്ട് നൊമ്പർ പൻസിയെ കൊല്ലഹെങ് ഹത്ത് കൊലംബ പാറ കടുവല കീന ലിപിനെയെ തിയന് വിഷൻ കെയ നവതമ ശാഖാവട്ട ഗിയോ തിൻ ഉസസ്മ തത്വേ എസ്കാണ്ണാടി അറകണ് ഔകാർണാടി അറകണ് സിവികാച്ച മിലതീകാന്ന വകേമ തമായി ഒയാട്ട് അവശ്യകരണ ഹെമ അക്ഷി സേവാ ബക്മത് ലബാകാന്ന പൊലു ഏകഹന്ത കടുവലാവട്ട് ഇന്നോ ആട്ട യാണ്ണ പൊലുവാൻ ദെൻ നവതമ വിഷൻ കെയാ ശാഖാവട്ട കടുവല നഗരേതി വിവൃത്ത വെലാ തിയൻ സിന്ധുവട്ട യാണ്ണ കലിൻ കട്ടി ഏകത്തു കറകാണോണി വാട്സാപ്പ് മെസ്സേജേഴ്സ് തീയനോ ഗൊഡാക് മട്ടയവില്ല കൊത്തനെന്ത് പട്ടാൻ കണ്ടെങ്കിലും ഹിത്താക്കാണ് ബലവീണ് തരമട്ട മെസ്സേജസ് തരുവാൻ അറേ മമ്മുലിമ്മ അണ്ണാങ്കോ അപ്പേ അശോലാകെ ഗെതിരട്ട് ഗിഹില്ലിൻ അക്കൂറേ സിദ്ധാന്തമായി അശോ മട്ട കഥാക്കറേ നെവേ വാട്സാപ്പ് മെസ്സേജ് ദാലതീൻ സെന്റിഗ്രേഡ്സിലാക്കി സിന്ധുവാക് തന്നെ പൊതുവാന്ന് കില തമ്മ ഹലതീൻ മങ്ങത് പട്ടാൻ കാരണം കൊടുമ്പോ സെന്റിഗ്രേഡ്സിലാക്കി സിന്ധുവാക്കെ തമായി പട്ടാൻ കത്തി അശോ സുഖദേശനാക് ജണിയായി ഒന്നും മമ്മ ഉദ്ദേമ മെസ്സേജ് എമ്മോ കില തമായി അശോ കിയലതീൻ ഇവിടെ കാതരൻ അശോ യാവേകത്തു കറകാരണം ഈലങ്കട്ട് സിന്ധുവാക് തന്നായി അഭിട്ട് അത്രേമ കിയാണേ ഇ ജി അണുർ പുസ്സെല്ലാവെ ബി എഫ് ജനപദേന്താൻ തമായി അഭി വഹകണിന്നെ ഇടവാസി അറോസ് ടൈലേഴ്സൊക്കെ കട്ടിയ കട്ടാണി കോൺഗ്രസ് അന്തീനി അറോസ് ടൈലേഴ്സൊക്കെ തീയൻ പ്രസന്ന ഇന്നവ ദമ്മിക ഇന്നവ ഷെവോൺ ഇന്നവ താറുക ഇന്നവ ബേവോൺ ഇന്നവ അറോഷ് ഇന്നവ കട്ടിയമ്മ കൂടെ കാതരെ തു കറകാനോ ദുംബരമിട്ടിയാവത്തെ പെത്തി ഇന്ന് അപ്പേ ലളിത് പ്രിയാങ്കറവാത്തേക്ക് തു കറകാനോണി ഗുഡ് മോർണിംഗ് ജണി അഭിതാത് ലസ്സന സിന്ധു അഗ്ദിൻ നാറമ്മുല കടഹപുലയിന്താങ് കെ ആർ ടൈലേഴ്സിക്ക് റോവിനി തമായി മെസ്സേജ് ഒക്കെ ദാലതിയെന്നേ ഹസ്ബൻഡ് കുമാരവത്തെക്കത്തു കറകാന്ന കീനോ ഇവിടെ കാതരെ നെക്കത്തു കറകാണാൻ കാട്ടിയമ്മ മേ സിന്ധുവട്ട് താമത് നെയ് പെത്ര കോളിലൊക്കെ കത്തിനെത്തങ് ഇക്മം കല്ല കോൾ കറ എമണ എത്തങ് വാട്സാപ്പ് മെസ്സേജ് ഒക്കെ ദാണ് ബിന്ദുവായി ഹസിയെ കൊല്ലഹായി അണൂപ ഹായ് അണൂപ ഹായ് അണൂപ ഹട്ട്